0: ഇത്തേ ഈർ പദ്യപരപ്പിൻ കുടോറിയ ഗാത്രം കുടോ ഫിലിം ഗാത്രം അപ്പൊ ഭാവന മുഖ്യന ശബ്ദം മുഖ്യന
1: ഭാവന മുഖ്യ സോൾ ടച്ചിങ് എന്ന് വന്ന പേർ ആവോടുന്നാണ്ട എന്ന ഭാവന ഉപ്പുന നരമാനന സി ഞാൻ എന്നു ബേത്തപ്പു ബട്ട് ബേജാറ് ദുഃഖ ഖുഷി വന്പുന പൂരകളൊഞ്ചി സോ എങ്ക ബരനക ഭാവന ബത്തജിണ്ട് എതിർത്ത ബറ സാധ്യന സോ കേന്നക ഭാവന ഓറ കേനുവ നമ്മത്തെ ഏതോ സോങ്സ് എഡ്ഡൊപ്പുണ് അത മ്യൂസിക്കലി റോങ് ഉപ്പുജി ലിറിക്കലി റോങ് ഉപ്പു ചാലു ബട്ട് ദാഗ് ഹിറ്റ് ആപ്പുജി പോപ്പുലർ ആപ്പുജി പണ്ട് ഓല ഒഞ്ചി കട്ടിങ് കണക്ട് ആവുന്നിജാത എട്ടുണ്ട് കേണ്ട ഷോ കൊണ്ട് പോകണം ബട്ട് കണക്ട് ആവുന്നിച്ച് റിപ്പീറ്റഡ്ലി കേനുക പന്താവുന്നിച്ചു അപ്പൊ ഓല ഒഞ്ചി ഭാവന മിസ് ആപ്പണം ഈ സിമ്പിൾ ലൈൻസ് ഇരെ ഭാവന ഇത്തണ്ട ഇരെ മസ്ത് കണക്ട് ആപ്പും ജനക്കിലേക്ക്
0: പണ്ട നമ്മ ബരപ്പിന ബരവ് സുരുക്കു നങ്ക് കൺവിൻസ്
1: ആവോടെ
0: ആയിരത്തി പക്ക നമ്മ കുടൂരിയെ കൺവിൻസ് മനപ്പറും ഒന്നേന് ദുംബരിപ്പുക പാത്തിരുന്നു ശ്രോത്രലെ നിക്കുൽക്ക് ഏനൊന്നുപ്പുന്നു റേഡിയോ സാരംഗ് 107.8 FM ഒന്ന് രംഗ് രംഗദ ബതുക്ക് നമ്മ തുളു ചാവടിയുടെ പാത്തിരുന്നില്ല ഇനിത്ത നമ്മ തുളു ചാവടിയ ബിന്നിര് കീർത്തൻ ഭണ്ഡാരി മേര് യുവ നിർദ്ദേശക്ക് മസ്ത് പൊരുളു പൊരുളുത പദ്യോലിൻ ബരത്തേര് നമ്മ കന്നഡ പക്ക തുളു ചിത്ര രംഗോ മസ്ത് കാണിക്ക കൊറന്നുപ്പുനാറ് നിക്കുല എങ്കിലെ ഇലപ്പ് കൊറത്തു കീർത്തൻ ഭണ്ഡാരി മേരട പാത്തിരുളി ലിപ്പക്കുരളി എങ്കലിന ഫോൺ നമ്പർ ആജി മൂജി ആജി നാല് രണ്ട് സൊന്നേ നാല് വരുമ്പ നാല് വരുമ്പ 6364204949 കീർത്തൻ ഇത്തേ നമ്മ പാത്തിരണോ ദുംബരിപ്പുക ഇത്തേ ഈർ പണ്ടർ ദുംബുപുര പദ്യ ഷുരുക്ക് ബരപ്പിനി ബൊക്കായിക്ക് ട്യൂൺ പാടണു പന്ത് ഇത്തേ ട്യൂൺ സുരുക്ക് പാടുവേര് ആയിരത്തി പക്ക നമ്മ ഐക്ക് തക്ക തക്ക അഞ്ചിനൊഞ്ചി പദ്യം പറയുള്ളു ഒന്ന് എഞ്ചാപ്പു
1: എനിക്ക് ഭാര്യ പൊരുളുണ്ട് ചോദ് മാത്ത പന്ന പേർ പണ്ടത്തെ ട്യൂൺ കൊടുത്തവക്ക് വരെ സുലഭാത്താവൻ അയക്ക് ജയന്ത് കായ്ക്കിണ്ടി വന്നില്ലായിരുന്നു
0: ഭാര്യ
1: മല്ല സാഹിത്യ ആരും ഭാര്യ പൊരുളുടെ എക്സാമ്പിൾ കൊടുത്തേർ പൂര പന്ന പേർ ആര് മല്ല റൈറ്റർ ബാക്കി ബുക്സ് പൂർ ബരത്തേർ ആര് ബരനഗർ പന്ന പേര് പൂരല്ലേ എന്നുവേർ എഞ്ചിനാണ്ട ഒഞ്ചി ട്യൂൺ കൊടുത്ത പക്ക ലിറിക്സ് ബരേ സുലഭത്താവൻ ഐക്കാർ ട്യൂൺ കൊടുത്തു ലിറിക്സ് ബരപ്പിനേക്കില്ല ലിറിക്സ് ട്യൂൺ പാടിനേക്കില്ല ആരും ഒന്ന് പന്നിത്തർ പണ്ട റൈറ്റർനക്കല ഏത് കംഫർട്ടബിൾ ഉപ്പണ് പണപ്പണ വിഷയം ഭാര്യ ശോഖത്തിന് എക്സാമ്പിൾ കൊടുപ്പിടുത്തത് അത് പണ്ട ഇത്തിന രാഗ ട്യൂൺ ബരപ്പിന പണ്ട സോറി ഇത്തിന ഫസ്റ്റ് ലിറിക്സ് ബരേത് ബൊക്ക രാഗ പാടുന്ന ഫസ്റ്റ് ഞാൻ ലിറിക്സ് ബരപ്പ് അപ്പൊ എഞ്ച പണ്ട നമ്മ ബോഡി ദിനത്തൊന്ന് ഷോപ്പിംഗ് പോയിലാക്ക അല്ലെങ്കിൽ ഷോപ്പിംഗിലെ തൊമ്പോലി അറേ നീർ അൽപ്പടത് ഫിലിമുകളെ തൊമ്പോലി അൽപ്പടത് ഒടകളെ തിരികെ ധാരാമോട് പറയുള്ളു രാഗ ലിറിക്സ് ബരപ്പിന ബരത്തില്ലതരല്ലേ തൊമ്പോയില്ല കാണ ഭാര്യ ഷോക്കോ ഹൃദയ പണ്ട ഇഞ്ച കോനോട് ഇഞ്ച പനോട് ഷോപ്പിംഗിലെ തൊമ്പ കാണത്തില്ല അവിടെ ഉദാഹരണ വിചിത്രണ്ടല്ലോ നിജ വിശ്വസിച്ച പണ്ട ഇരക്ക് മസ്ത് റിസ്ട്രിക്ഷൻസ് ഒപ്പം
0: സ്വാതന്ത്ര്യം
1: മസ്ത് ഉണ്ട് മസ്ത് പണ്ട ഇരക്ക് ആ ദായകൊക്കെ ഭാര്യ സെൻസിബിൾ റൈറ്റർ ആറ് ആ ഉദാഹരണ ദായകാർ കൊറിയർ വേണ്ട ആ ഉദാഹരണം ആദ്യം ഉണ്ട് ഇരക്ക് ഒഞ്ചു ചൂറ്
0: അഞ്ചിഞ്ചാണ്ടാലോ
1: ഓലാ ഇരെ കുർപ്പുന ഐക്ക് ദാത ജസ്റ്റിസ് കുറുടെ ദാത ഒഞ്ചി നമ്മ ന്യായ ഒതുക്കി സോടെ വാപ്പുച്ചു അവ ആ വിഷയം വിചാരോട് പറഞ്ഞ ഭാര്യ ഒഞ്ച് കഷ്ടത നിജത്തെ ട്യൂണൊക്കെ വരെ പിന്നെ അതേപോലെ കംപ്ലീറ്റ് ഭാവനയാക്കലാ ഈ ഇടീ രാഗോട് ഉണ്ടാ രാഗ പൂരാക്കലാ ഈത്തെ ബൗണ്ടറി ഈത്തെ പദ വേർഡ് യൂസ് മാൽപ്പുണ്ട് ഇങ്ങ റെഡ് അക്ഷരം എടുത്ത റെഡേ അക്ഷരം സ്റ്റാർട്ട് മാൽപ്പോടും ഇങ്ങ ഭാര്യ പൊരുളു തത്തി തുപ്പു നാല് അക്ഷരം ഈ സോങ് റെഡ്
0: ರಡ್ಡ ಭಾಷೆ ಇಡ್ಲ ನಂಕಿತ್ತೆ ಪದ್ಯ ಬರೀತಾರ ಮಸ್ತ್ ಪದ್ಯ ಪದ್ಯ ಬರೀತಾರ ಒಂದು ಮೊಟ್ಟೆ ಕತೆ ಇಂಚ ಸುಮಾರು ಕನ್ನಡದ
1: ಚಾರ್ಲಿ
0: ಟ್ರಿಪಲ್ ಸೆವೆನ್ ಮೆರ್ನಾಮ್ ರಕ್ಷಿತ್ ಶೆಟ್ಟಿನ ಫಿಲ್ಮ್ ಅತ್ತೆ ಮಸ್ತ್ ಹಿಟ್ ಆಯ್ನ ಫಿಲ್ಮ್ ಇತ್ತೆ ಕನ್ನಡಡು ಇಜಿದ ತುಳುಟ್ಟು ತುಳು ಭಾಷೆ ಕನ್ನಡಡು ಬರೆಪಿನಿಕ್ಲ ತುಳು ಭಾಷೆ ಬರೆಪಿನಿಕ್ಲ ವ್ಯತ್ಯಾಸ ಉಂಡೆ
1: 100%
0: ಪನ್ಲೆಗೆ
1: ಪದ ಕಮ್ಮಿ ಪದ ಕಮ್ಮಿ ಪನ್ಪುನ ಎಡ್ದಲ ತುಳುಟ್ಟು ಪದಕುಲು ಉಂಡು ಇರಗಿತ ಕನ್ನಡ ಬಂದಾಗ ಕನ್ನಡ ಮಸ್ತಿರಗ ಸಮಾನಾರ್ಥಕ ಪದ ತಿಕ್ಕುನ್ ಮಸ್ತ್ ಪಂಡ ಪ್ರಚಲಿತವಾದ ಉಪ್ಪುನ ಜನಕ್ಲಿ ಗೊತ್ತುಪ್ಪುನ ಎತ್ತೋ ಆಲ್ಟರ್ನೇಟ್ ವರ್ಡ್ಸ್ ಉಂಡು ಕನ್ನಡ ತುಳುಟ್ಟು ಪದ ಇಜ್ಜಾನ್ಲ ಗೊತ್ತುಚಿ ಕೆಲವು ಕಡೆಗೆ ಗೊತ್ತುಂಡು ಆಣವನ ಬಳಕೆ ಮಲ್ತಿನ ತುಳುಟ್ಟು ಅವನ ಅರ್ಥ ಲಾಪುಜಿ ದೆತ್ತೊಂಡ್ರಲ ಆತ ಈಸಿ ಉಪ್ಪುಜಿ ಕೆಲವು ಪದಕುಲು ಆಣ ಇರಗ ಅವೇ ಕನ್ನಡ ಬತ್ತಂಡ ಒಂಜಿ ವರ್ಡ್ ಕುಡೊಂಜುಂಡು ಅವನ ಪೂರ ಜನಕ್ಕೆ ಕೇಂದ್ರ ಉಪ್ಪುರ ಅತನ ಕೇರ್ನ ಸೌಂಡಿಂಗ್ ಲ ಬಾರಿ ಲಾಯ್ಕ ಉಪ್ಪು ದೆತ್ತೊಂಡು ಹೇಳಿ ಜನಕ್ಕೆ ಕೇರ್ನ ಆಡಿಯನ್ಸ್ ಬಾರಿ ಮಲ್ಲ ಅದೇ ತುಳುಟ್ಟಿ ಕಂಚಾದ ಊಗಿ ಒಂಜಿ ಪದ್ದನ ಪೂರ ಎಟ್ಲ ಬಂದ ಪೇರು ಊಡಲು ಬರ್ಪುಂಡು ಕುಡಂಜಿಟ್ಟು ಕಡಲು ಬರ್ಪುಂಡು ಅವು ಬರ್ಪುಂಡು

ദിവസത്തിനേറ്റ ഇഞ്ചിപ്പ തുളുവ മഹാസഭെ ഇന്റർനാഷണൽ ബൊക്ക ബണ്ടര സംഘ മുൽക്കി മൊക്കല്ല സേരികിട് ശ്രീ ദുർഗാ പരമേശ്വരി ദേവസ്ഥാന സഭാംഗണ ബപ്പനാടു അപ്പെബേരുദ തുളുനാട് രാഷ്ട്രീയ തുളു വിചാര സങ്കീർണത ഉദിപ്പനദ ലേസിട് ബിന്നെരണ പാത്തര കേണ്ടര് ഉന്ദു ഇനിത്ത തുളു പ്രസാര കേനൊന്നുപ്പുലെ റേഡിയോ സാരംഗ് 107.8 FM ഉന്ദു രംഗ് രംഗ് ദ ബതുക്ക്.

ആരോഗ്യത്തു പിന്നെ ആരോഗ്യത്തു പരിസര ഇൻസാനോ ജീവനത്തോ അത് നെമ്മതിക്ക് ആരോഗ്യത്തിക്ക് പിന്നെ വികാസത്തിക്ക് അഗത്യ ദുനിയാവുടെ പ്രതിയൊരു ജീവജന്തുട ഉഗമ അതൊരു ബെളവണിക്ക് പിന്നെ അതൊരു നാശ ഇതൊരു മേലെ പരിസര ചെല്ലരുത് നിശ്ചിത പ്രഭാവത്തെ ബീരടത്തിൽ യാതൊരു സംശയവുമില്ല പരിസരത്തോ എല്ലാ ലാഭത്തെ എടുത്തോണ്ടോ ഇൻസാന് ഇതിലെ സംരക്ഷണ ഇടപ്പറ ചൊമ്മ മനസ്സ് കൊടുക്കുന്നത് അവന്റെ മുഖ്യ കർത്തവ്യ ആയിട്ടിക്കട് പരിസരത്തോ വിനാശ ചെല്ലരുത് എന്റെ ചൊമ്മ അപായക്കാരെ ആയിട്ട് മുന്തുവറിഞ്ഞോട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ള ഞങ്ങളെപ്പോലുമേ ജീവിച്ചിട ഹക്ക് ആ സസ്യവർഗത്തുക്കും ഉണ്ടു ചെല്ലരുതെ ഞങ്ങൾ മറന്നോട്ട് വന്നിട്ടുള്ള ഇൻസാനുക്ക് ജീവിസൊകു കാത്ത് തന്നി പിന്നെ വചന ഇത് പരിസരത്തിൽ നിന്നത്തെ കെട്ടിട് പണ്ടത്തെ കാലത്തിൽ ചൊമ്മ പച്ച ആയിട്ട് ചന്തത്തിൽ പ്രകാശ ബീരിയുണ്ടിരുന്ന പ്രദേശ എല്ലാ എന്റെ വലിയ വലിയ കട്ടോണത്തോ സമൂഹത്തിൽ നിറഞ്ഞിട്ട് ഭൂമിയുടെ വെച്ചയാറാക്കിയിട്ടുണ്ടോ സംപുടോ കാത്തിടു ബദലുക്ക് വെച്ചത്തിയുടെ കാത്തു ബീഞ്ഞിട്ടുണ്ടോ ഒരു സമാനില് നൊറോടി പച്ചലെ ചന്ത കണ്ടോണ്ടിരുന്ന മറ പിന്നെ സസ്യവർഗ കണ്ണാടിയുടെ പോലെ മിന്നിയോണ്ടിരുന്ന തന്നി പിന്നെ ക്ലീൻ നിന്നു കാത്തില് പരിസര ചെല്ലരുത് നൊറഞ്ഞിപ്പോയത് ഐതിങ്ക എന്റെ ആ പ്രകൃതി സൗന്ദര്യമേ കൺമര ആയിട്ടുണ്ട് എന്റെ മരത്തിലെല്ലാം മനസ്സ് വന്ന പോലെ കൊത്തി കൊത്തിട്ടിട്ടോ ആ ഹാദത്ത് മനുഷ്യന്മാർക്ക് വാടിക്കേത്ത് പോയിട് മരത്തിലെല്ലാം കൊത്തിയതിലായിട്ട് പ്രകൃതിയോ നിസത്വത്തിൽ മലരു പ്രമാണ ക്രമേണ കുരുടിയായിട്ടു തുടങ്ങിട് പോലെ പല്ല കെന കൊല ഇതെല്ലാം ആരിപ്പോയിട്ട് മനുഷ്യരുടെ ഉപയോഗത്തിന് കൃഷിക്ക് പിന്നെ മരമറ്റൊരു ബെളവണികൾ വെൺമയത്തര തന്നി ഇല്ലാണ്ടായിട്ട് ജനസംഖ്യ യാറായ പോലുമേ കാടെല്ലാം റായ ആയിട്ട് ബദലായിട്ട് ഇപ്പൊ ജലമാലിന്യ ചെല്ലരുത് ടൗണ്ടോ സമസ്യ ആയിട്ട് കൂടെ പോയിട്ട് ടൗണ്ടോ ഗലീജ് തന്നി മാർഗത്തു മേലുമേ പോയിട്ട് പിന്നെ കെന്തൊരു തന്നിക്ക് സേരിട്ട് കുടിക്കൊരു തന്നിയിൽ ക്രിമിക്കേറ്റ നൊറയൊരു സാധ്യത കൂടെ യാറ ആവും ജനസംഖ്യ യാറായ പോലുമേ കാടെല്ലാം റായ ആയിട്ട് ബദലായിട്ട് ഇപ്പൊ ജലമാലിന്യ ചെല്ലരുത് ടൗണ്ടോ സമസ്യ ആയിട്ട് പോയിട്ട് ടൗണ്ടോ ഗലീജ് തന്നി മാർഗത്തു മേലുമേ പോയിട്ട് പിന്നെ കെന്തൊരു തന്നിക്ക് സേരിട്ട് കുടിക്കിടോ തന്നിൽ ക്രിമിക്കീട്ടൊരു സാധ്യത കൂടെ യാറ ആവുള്ളൂ ഇതിലായിട്ട് ഇല്ലാത്ത സീക്ക് സങ്കട്ട ഇൻസാനുകൾ വന്നിട്ട് ഇനി വാതാവരണമേ ബെടുക്കായിട്ടുണ്ട്.

ഹണ്ണിലല്ല കൊലത്തിലെ തണ്ണില് എടക്കൽകിടോ തുണിമുറി കൽകിടോ കുളിക്കിടോ പയങ്ങര കൽകിടോ പിന്നെ അതേ തണ്ണിയുടെ കുളിക്കൊക്കെ കൊമ്പോണ്ടോ ഇതെല്ലാം അനിവാര്യ ആയിട്ടിക്കട് ഇതിലായിട്ട് എത്രമാ സാംക്രമിക രോഗങ്ങൾ പരിസരത്തു എല്ലാ ആൽമാർക്കും കൂടെ ഉണ്ട് മനുഷ്യനായവനു നെമ്മതിയില് ആരോഗ്യത്തിന് ജീവിച്ചു സാധ്യ ആകാത്ത പോലെ കൂടെ ആയിട്ട് കാർക്കാനട കൊളവിലെല്ലാം നിരന്തര ആയിട്ട് പറത്തു വണ്ടോ ആ കറുത്ത കറുത്ത പുകെ ഉണ്ടാക്കുട വായുമാലിന്യ ചെല്ലത് മനുഷ്യരുടെ ഉസിരാട്ടത്തിന് നല്ലോ കാത്തു കിട്ടാത്ത പോലെ ആക്കിന് മനുഷ്യന്മാർ അകക്കിട്ടിയുണ്ടിരുന്ന പ്രദേശത്തിലെല്ലാം കാർക്കാന തലവൈത്തിട്ട് നിന്റതിലായിട്ട് ഇൻസാണ്ടു ജീവനത്തിന് വണ്ടോതായോ ആപത്തിട് നിങ്ങൾ എതിര് നോക്കണാവും പരിസരത്തു ബലടെ അറിഞ്ഞിട്ട് അതുക്കാവിടെ അന്യായത്തെ നങ്ങ തടയണം നിസർഗത്വ സമ്പത്ത് അത് ഞങ്ങളുടെ സമ്പത്തിൻ്റെ നിരച്ചിട്ട് ആ നിസർഗത്തെ സംരക്ഷിച്ചിട്ട് സ്വര ഞങ്ങൾ എല്ലാം സേരിട്ട് ആക്കണം ആരോഗ്യത്തോ പരിസരത്തോ സംരക്ഷണങ്ങളെ പറ മനുഷ്യന്മാരിൽ പ്രജ്ഞ ഉണ്ടാക്കുന്ന പണിയെ അനിവാര്യമായിട്ട് ആക്കിട്ടേ തീരുന്നു ജനസംഖ്യ 44 യാറ ആവുന്നതിലായിട്ട് 4 പോവും തോളും ടൗണറും വിടവണികളായിട്ട് കൈകാരിക എല്ലാ നിരന്തര ഒന്നൊരു പേരോട് ഒന്നൊന്ന് പറക്കിടതിലായിട്ട് ഉണ്ടാവുന്ന പരിസര മാലിന്യത്തോ അപായത്തെ തടയിലോ ആ ഒരു വിഷയത്തിൽ സക്രിയമായ സ്വരപ്പണി ഇതിൻ്റെ അഗത്യമായിട്ട് ആവണം ഞങ്ങളു വിജ്ഞാനിമാർ ഞങ്ങളു സംശോധകന്മാർ ഞങ്ങളു രാജകാരണിമാർ ബുദ്ധിജീവിങ്ങ പരിസരപ്രേമിങ്ങ പരിസരത്തെ സംരക്ഷിച്ചിട വിഷയത്തിൽ തൻ്റെ ഓതിടോ കർത്തവ്യത്തെ കട്ടുനിട്ടായിട്ട് പാലിച്ചണം സാല കാലേജിലുള്ള സുറൂലെ പരിസര സംരക്ഷണയുടെ വിഷയത്തിൽ വിദ്യാർത്ഥിമാരിൽ തിരുവലിക്ക് ഉണ്ടാക്കണം ഇതേപോലത്തെ റേഡിയോയിലോ ദൂരദർശനത്തിൽ ടി വി പിന്നെ പ്രസാര മാധ്യമത്തിലുള്ള ഈ പരിസര സംരക്ഷണയുടെ വിഷയത്തിൽ ആയത്തര പ്രചാര കാര്യത്തെ ആക്കുന്നത് കൂടെ ചുമ അഗത്യ ടൗൺ പ്രദേശത്തെ എല്ലാം ക്ലീൻ ആയിട്ട് ബൈക്കുകൾ ഗരിഷ്ഠ മട്ടത്തു പ്രയത്നം ആക്കാണ്ട് പോയെങ്കിൽ അനാരോഗ്യമേ ഞങ്ങൾ മുന്നത്തെ ചരിത്ര ആയിട്ട് പോകും മരമട്ടുടെ നാശത്തെ തപ്പാട്ടണം മരമട്ട് തൈനെട്ടിട്ട് വെളിപാട്ടണം മരമട്ട് ഇന്നില്ലെങ്കിൽ നമുക്ക് ക്ലീൻ കാത്ത് സമ്പുട തണല് കണ്ടിത്തമായിട്ടും കിട്ടാലെ പരിസരത്തെ സംരക്ഷണ ആക്കുക ഇൻസാനുക ഹക്കുള്ളോ അല്ലാണ്ടേ അതിന് നാശ ആക്കുക കണ്ടിത്തമായിട്ടും ഇല്ല അതിലായിട്ട് പരിസരത്തോ സംരക്ഷണമേ ഞങ്ങൾ രക്ഷണ ചെന്നിട്ട് വിചാരിച്ചിട്ട് പരിസരത്തുകായിട്ട് ഹോരാടുടെ പ്രജ്ഞ പ്രതി ഒരു ഇൻസാനുകും ഇന്നിട്ടേ വേണം അങ്ങനെ ആയെങ്കിൽ മാത്ര ഈ പരിസര ഒഴിവു ആരോഗ്യത്തിന് വേണായോ നല്ലോ കാത്ത് നല്ലോ ക്ലീൻ തന്നെ നല്ലോ ആഹാര ഞങ്ങൾക്കെല്ലാം കിട്ടും നല്ലോ പരിസര ചെല്ലരുത് നെമ്മതിരോ അസംതൃപ്തിരോ സന്തോളത്തു പിന്നെ ആരോഗ്യത്തിന് ജീവനത്തിന് ചുമ അഗത്യ പ്രതി വർഷ വനമഹോത്സവത്ത് സന്ദർഭത്തില് പ്രതി ഒരു ഇൻസാനും ഒരുത്തൈനിട്ടിട്ടായെങ്കിലും അതിന് തന്നി ബീത്തിട്ട് ബലിപാട്ടോ ഹാദത്താക്കിയെങ്കിൽ ഈ പരിസരത്തെ ഒലിക്കുക സഹകാരിയാവുള്ളൂ.